ഹമകശ്വരും അബ്ബോഹ് ഫിയവാ ത്യബാമിഹും ദുആകും അളുകം കും ഉളേ ഫറായത്തകകി ത്യബാമിഹുന്ന ഇഫദ അളുന്ത ഹകെ ഫഹെ ത്യബാമിഹുന്നി തെതു ബുനാമിഹും കം ഗാവാനമ ത്യബാമിഹുന്ന ഇഫറായത്തൻ ഇജാബ ദേതോ നികൻ ത്യബാമിഹും ഇഫറായത്തക ഗുവാ ബലാശേ.

ഹമകശ്വരം തിമംഗലൈ ഫാനുഗ എഹീതരി ഫരാതകി അല്ലാഹുവേ എകലാംഗൈ ഫൈബ്ബാവാലവി രസ്കലാംഗേ അതേകലാംഗൈ സാലിഹ് അളുണ്ണ എഹീതിർവെ ഒടിഗണ്ണവാ രസ്കലാംഗേ.

ഹമകശ്വറും തഖ്വാവരി വിമീഹുങ്ക ഷൈത്തോനാഗ ഫറാതും അന്ന ഔമി ബീഹിജ്ജനമ ഇവരെ അല്ലാഹു ഹന്ദമ കുരതി ഫഹ എഹിന്ദു ലോഹു.

0: ഹമകശ്വരം ഖലേഗ്ഫാനുഗ വെരി രസ്കലാംഗ ഹദ്രത്തു ഗാവാ മലായികതും എക്കലാംഗ്യം അളുഖം കുരവുമ ബൊഡാവെ വെടയന്നുഗന്നവത്തെ അതി എബേക്കലും എക്കലാംഗ തസ്ബീഹ ദന്നവത്തെ അതി എബേക്കലും സജ്ദ കുറവനീ എക്കലാംഗ്യ ശേ.
1: കീരത് ഖുർആനുഗ ദിവേ തർജമായൻ ദമ്മെ മിഗനസ്തിനി സൂറത്തുൽ ആറാഫ് സതേ സാലിസ് ഫസ്വന ആയത്തും ഫഷാഗിൻ എ സൂറത്തുഗ ദുയിസത്ത ഹവന ആയത്തുഗ നിയല അത് സൂറത്തുഗ നിയല തർജമ വിദാൾ ദിവാഫാവണി ഡോക്ടർ മുഹമ്മദ് ഹനീഫ്.
2: മീ ദീനുഗാടു
3: കൗഫ്സൂറത്ത് കാഹിമനെ വാഹകതക എയ് ലിബിദേ ഐബുറെ എകെ കാഫ് ബാഗയാഗെ മീഹുംഗെ വാഹക കാഫ് ബാഗയാഗെ മീഹുംഗെ വാഹക നുവത ഹൊഹുളയാഗെ അഹുലുവരിംഗെ വാഹകയക്കി ഇസ്ലാം ദീനട്ടക അല്ലാഹുഗെ ഹദറത്തും റക്കാതിരികമം ഇതേ സുവാനും തക്കിഗെ വാഹക മീ സുവാനുന്ന കുരിമതിവാ ഫിതുനതങ് ഉഫെദിഗിൻ അന്നനി ഇസ്ലാം ദീന തബാവുമാ ഹമാൻ അനിയാവരി റസ്കലിഗ്ഗെ കിബാൻ കുരിമതിവി അനിയാവരികമാ നുറക്കാതകും മീ അനിയാവരികമും സലാമെവ്വെ അല്ലാഹുൻ അഴുക്കം കുറും മതീഗ ദെമി തിബുമം എബാമീഹും വനീ ഫറുബദേഗ്ഗെ ഹൊഹുളയ എയായകു കീരിതി അല്ലാഹു വനീ എ സുവാനുന്ന റക്കാതിരികം ദെവ്വാ തീൻ സത്തേക ഇതൻ അഹരെ വന്ദെൻ എമീഹുംഗെ മച്ച നിധി ബാവാലവാഫ മി നിധീഗ എസുവാനും എങ്ങത ഫുരളി ഹെതുമഫു നിധിൻ ഹേലവുമും എസുവാനും നൻ ഹീവനീ എമീഹു നൻ നിധുനി എമ്മെ ദുവഹെ നുവത ദുവഹകും ബൈഗ്ഗാകമ എഹന സെസുവാനും നൻ ഹേലവുനൊയിരു എത കരുണെ ഫായിതു ഫാവുമായകു അനിയാവരി റസ്കൻ ത ഫനാവെഗിൻ ഗൊസ് എ റഷും എബാമീഹും എദുനുഫദ റക്കാ തെരിക്കമക എബാമീഹും ബേണും വിഫദ ഇസ്ലാമീ ദമ്മറു മൊളി റഷും എമീഹുന്ന അല്ലാഹു ദക്കിവി എ സുവാനും ദക്കി ഹിവ്വറ കെത്തിരിക്കമുഗെ നതീജായ ഗെഗുതും എബാമീഹുംഗെ സിക്കുറാവണി അജയാബുതകു തെരേഗ ലവ്വവാ താ അബദമ്മെ എ സിക്കുറാ മെദു നുക്കെണ്ടി ആവമും ഹിംഗമും ദാ

മീസകുന്നേ ഹമകഷ്വരും തിമങ്കലേ ഫാണി തിബാമീഹും എമ്മിംഗ് ഗാത അല്ലാഹു ഫുനു വി റസൂലായ എകലാംഗി ഉടുതകായ് ബിമുഗ വിരകം എകലാംഗ മിൽക്ക് വൊടിഗം വാ റസ്കലാംഗി എകലാംഗ മെനുവി ഇലാഹകുനുവേ ദിരും വനീവിസ് അതി മറുഗന്നവനീവിസ് എകലാംഗി ഫഹ അല്ലാഹഷായ് ഉമ്മിയ നബിയ ഖംഗാവ എകലാംഗ റസൂലായ തിബാമീഹും ഈമാം വാഷ എകലഗ്ഫാനി അല്ലാഹഷായ് എകലാംഗ ബസ്ഫുൾതക ഈമാമെ വടാഗന്നവാ നബിയായ അതി തിബാമീഹും എകലഗ്ഫാന തബാവാഷ എയ് തിബാമീഹും തിദ്മഗു ലിബിഗത് മട്ടകൈ.

അള്ളാഹ് ഇരാദ കുറവിഖമെ മെനുവി തിമങ്കലേഗ ഫാനുഗ അമില്ല നഫ്സ മൻഫായ നുവത ഗെല്ലുമെ ലിബ്ഗതുമുഗ ബാർ തിമങ്കലേഗ ഫാന മിൽക്കുവെഗനെന്നുവേ അതി തിമങ്കലേഗ ഫാന ഗൈബ് എങ്കി വടയ ഗണ്ണവാ ഖംഗാ വീനമ തിമങ്കലേഗ ഫാനു ഹേവകന്ത ഗിന കുറവീമുഹെ അതി നുബാകമെ തിമങ്കലേഗ ഫാനുഗ ഗ്യാകുളുഗാ നുബീ ഹുനീഹെ ബിരുവരി ഖംഗ ഖബർ ദിവ്വാ ബേഖലവ ഖംഗ ജായ് ഈമാം വാ ബയക ഉഫാവിരിക്കമ ഖബർ ദിവ്വാ ബേഖലവ ഖംഗ മെനുവീ തിമങ്കലേഗ ഫാനുവമെ.

ഹമകശ്വറും അല്ലാഹു ഫിയവാ തിയബാമിഹു ദുആകും അളുകംകും ഉളേ ഫറായത്തകകി തിയബാമിഹു നാ ഇഫദ അളുന്തൈകെ ഫഹ തിയബാമിഹുന്നി തെദു ബുനാമിഹും കംഗാവാനമ തിയബാമിഹുന്നൻ ഇഫറായത്തൻ ഇജാബ ദേതോ നികൻ തിയബാമിഹും ഇഫറായത്തക ഗവാബലാശേ.

ഹമകശ്വരം തഖ്വാവരി വിമീഹുങ്ക ഷൈത്തോനാകെ ഫരാതും അന്ന ഔമി ബീഹിജ്ജനമ ഏവരെ അല്ലോ ഹന്തമ കുറത്തെ ഫഹ എഹിന്ദു ലോ ഹുളുഫാവാ ബയഹുക്കംഗ ഏവരെ വേ.

0: ഹമകശ്വരം ഖലേഗ്ഫാനുഗ വെരി രസ്കലാംഗ ഹദ്രതുഗാവ മലായികതും എകലാംഗ അളുഖം കുരവുമ ബൊഡാവെ വടയന്നു ഗണ്ണവത്തെ അതി എബേകലും എകലാംഗ തസ്ബീഹ ദന്നവത്തെ അതി എബേകലും സജ്ദ കുരവ്വനി എകലാംഗ അശെ
1: കീരത് ഖുർആനുഗ ദിവേ തർജമായൻ ദമ്മ മിഗനസ്തിനി സൂറത്തുൽ ആറാഫ് സതേ സാലിസ് ഫസ്വന ആയത്തും ഫഷാഗിൻ എ സൂറത്തുഗ ദുയിസത്ത ഹവന ആയത്തുഗ നിയലൻ അതെ സൂറത്തുഗ നിയല തർജമ വിദാൾ ദിവ്വാഫാവണി ഡോക്ടർ മുഹമ്മദ് ഹനീ.

യർജിഉൻ. അദി തിമൻരസ്കലാംഗെ ഇരാദ കുറവാ നമ എവരെ തിബിത തിബ്ബ എവരെ സിഫ ബദലു കുറവാ ഫീമുഹെ ഫഹെ എഹിന്ദു കുറിയത് ദ്യുമക്കവ്വെസ് അതി ഫഹം എമ്പുരി ഔമക്കവ്വെസ് എവരെന്നക കുളദാന വെഗെനെന്നുവേ. ومن نعم

കളിത ഐഫത്തരി ഹൂറുൽ ഐനും എ സുവറുഗെ തകുകാവേ എവരെങ്കെ കുറി ഇൻസിയക്കുവെസ് അതി ജിനിയക്കുവെസ് എ കമ്പലുങ്ക ബീഹിഫയ നുവേ.